0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണിത്. ഇക്കാരണത്താൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പരമാവധി പകൽ സമയം ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കണം. കുടിയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, സംഭാരം തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കണം. അടക്കമുള്ളവയാണ് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരുന്ന ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യത പ്രവചിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 111.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരുമ്പളം പാലത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വരുന്ന 30 ദിനത്തിനുള്ളിൽ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തീരുമാനമെടുത്തു. പാലത്തിന്റെ ടാറിംഗ്, തെരുവ് വിളക്കുകളുടെ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് പൂർത്തിയാക്കാനുള്ളത്. മാർച്ച് 7 പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷമേ ടാറിംഗ് നടക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും മാസങ്ങളായി പൂർത്തിയാക്കാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 1 ഘട്ടം ഭാഗികമായേ ടാറിംഗ് നടന്നിട്ടുള്ളൂ. അപ്രോച്ച് സർവീസ് റോഡുകളുടെ അവസാനഘട്ട പ്രവൃത്തികൾ, പെയിന്റിംഗ് പൂർത്തിയാക്കൽ തുടങ്ങിയവ ബാക്കിയാണ്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ഉപകരാർ നൽകിയാണ് ചെയ്യിക്കുന്നത്. ഇതിന്റെ കേബിൾ വലിച്ചു. ബാക്കി ജോലികൾ ചെയ്യാനുണ്ട്. ഓർഡർ ചെയ്തിരിക്കുന്ന വിളക്കുകൾ ഉടൻ എത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് പാലം നിർമ്മാണ കരാർ. ഇവർ പാലത്തിന് മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണം. അതിനുശേഷമേ പാലത്തിലൂടെ ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ തുടങ്ങാനാകൂ. പെരുമ്പളത്ത് നിന്ന് KSRTC സർവീസ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഉദ്ഘാടന ദിവസം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും നടന്നു. എന്നാൽ പിന്നീട് മുൻപോട്ട് പോയില്ല. ദേശീയപാതയിൽ നിന്ന് ഇരുവശത്തേക്കും നിശ്ചിത ദൂരത്തിൽ സ്ഥലം ഒഴിച്ചിടണമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശവകുപ്പ് ദേശീയപാതയോരത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്നു. നിർമ്മാണ അനുമതി ലഭിച്ചതും നിർമ്മാണം പൂർത്തിയാകാത്തതുമായ കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഉത്തരവ് കർശനമാക്കിയാൽ ഈ കെട്ടിടങ്ങൾക്ക് പൂർത്തീകരണ സർട്ടിഫിക്കറ്റുകളും കെട്ടിട നമ്പറും കിട്ടാൻ സാധ്യത കുറയും. വിധിയിൽ ഇളവ് നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് നീക്കം. കേരളം സുപ്രീംകോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകളും 70 മീറ്റർ പരിധിയിൽ വാണിജ്യ സ്ഥാപനങ്ങളും നിർമ്മിക്കരുതെന്നാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. 45 മീറ്ററിലാണ് കേരളത്തിൽ ദേശീയപാത 66 വികസിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും 60 മീറ്റർ വീതിയിലാണ് നിർമ്മാണമെങ്കിലും

സാന്ദ്രത കൂടുതലുണ്ടെന്ന് കണക്കിലെടുത്താണ് 45 മീറ്ററാക്കി ചുരുക്കിയത്. അതേസമയം നിലവിലുള്ള കെട്ടിടങ്ങളെ ഉത്തരവ് ബാധിക്കില്ല. എന്നാൽ കെട്ടിടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തുടർ നിർമ്മാണം നടത്താൻ ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പ്രത്യേക അനുമതി വേണ്ടി വന്നേക്കും. ദേശീയപാതയുടെ മധ്യത്തിങ്ങളിൽ നിന്ന് ഇരുവശത്തേക്കും 40 മീറ്റർ വീതിയിൽ കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ അനുമതി നൽകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിജ്ഞാനം പുറപ്പെടുവിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ദേശീയപാതയിൽ എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മന്ത്രി ഒ ജെ ജനീഷാണ് ഇടപെടൽ നടത്തിയത്. ഇതേ തുടർന്ന് അന്ന് വൈകിട്ട് 5 ഗതാഗത കുരുക്കിന് കാരണമായ സ്ഥലത്ത് അടിയന്തരമായി ടാർ ചെയ്തു. റോഡ് നിർമ്മാണം ഇഴയുന്നതും റോഡിലെ കുഴികളും കാരണം ജില്ലാ അതിർത്തിയായ കോട്ടപ്പുറം മറികടക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. 1 മാസത്തിലേറെയായി. കോട്ടപ്പുറം മൂത്തക്കുന്നം പാലത്തിലൂടെ ദുരിതയാത്രയാണ് ജനങ്ങൾ നടത്തിയത്. 1.5 മണിക്കൂറിലേറെ സമയമെടുത്താണ് പലപ്പോഴും ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ മന്ത്രിയെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടറായും ദേശീയപാത നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയത്. മൂവാറ്റുപുഴയുടെ മണ്ഡല ചരിത്രത്തിൽ ഏറ്റവും അധികം തുക ബജറ്റിൽ അനുവദിച്ച മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ബൈപ്പാസ് റോഡ് പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. മാത്യു കുഴൽ നാടൻ MLA നൽകിയ നിവേദനത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനാണ് നിർമ്മാണ ഏജൻസിയായ KRBC പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത പദ്ധതിക്ക് മാത്യു കുഴൽ നാടൻ MLA തുടർച്ചയായ ഇടപെടലിലൂടെ 450 കോടി കിഫ്ബി വഴി കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 2024 പദ്ധതി കിഫ്ബി മരവിപ്പിക്കുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ മാസം MLA നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണാനുമതി വേഗത്തിലാക്കിയത്. പുതിയ റോഡിന് 15.6 കിലോമീറ്റർ നീളവും 20 മീറ്റർ വീതിയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായി 450 കോടി രൂപയുടെ കിഫ്ബി അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. MC റോഡിൽ മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെയുള്ള ഭാഗത്ത് തുടർച്ചയായ അപകട വളവുകൾ, കുത്തനെയുള്ള ചെരിവുകൾ, കാഴ്ച പരിമിതി, അശാസ്ത്രീയമായ അലൈൻമെന്റ് എന്നിവ മൂലം അപകടങ്ങൾ പതിവാണ്. നിത്യേന 1000 വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഉപരിതലം മെച്ചപ്പെടുത്തിയാലും ശാസ്ത്രീയമായ പുതിയ അലൈൻമെന്റോടുകൂടിയ സമാന്തരപാത നിർമ്മാണം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമാന്തരപാത കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ജനറൽ ആശുപത്രി, മാസ്റ്റർ പ്ലാൻ, മൂവാറ്റുപുഴ കാക്കനാട് ബൈപ്പാസ്, കടാതി കാരക്കുന്നം ബൈപ്പാസ്, EEC മാർക്കറ്റ് സമഗ്ര വികസനം എന്നിവയും മേഖലയിൽ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്നതിനുള്ള 3 DPRL ആലുവ എയർപോർട്ട് അങ്കമാലി അലൈൻമെന്റിൽ മാറ്റമില്ല എന്ന് സൂചന. വിദേശ വിശദ പദ്ധതി രേഖ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. DPRന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതിക്കായി പണം ചെലവിടുന്നത്. അതിനാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത, വായ്പ തുടങ്ങിയവയടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. KMRL സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച വിശദ പദ്ധതി രേഖയിൽ കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്ന 3 സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചി വിമാനത്താവളവുമായി മെട്രോയെ ബന്ധപ്പെടുത്തുന്നതിനാൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേഗത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ DPRL പരാമർശിച്ചിട്ടുള്ള വിമാനത്താവളം വഴിയുള്ള അലൈൻമെന്റ് ലഭ്യമായ ഒഴിഞ്ഞ ഭൂമികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ്. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെ ചരക്ക് നീക്കത്തിന് ഉപയോഗപ്പെടുത്താനാകില്ലെന്ന് E.ശ്രീധരൻ മാധ്യമാഭിമുഖത്തിൽ പറഞ്ഞു. പോർട്ട് സിറ്റി എന്ന ആശയം അതിവേഗ റെയിൽപാതയുമായി ബന്ധിപ്പിച്ച് നടപ്പിലാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗ റെയിൽപാതയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയെല്ലാം സജ്ജമാണ്. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ കാലതാമസമില്ലാതെ നടപ്പിലാക്കാനാകും. എന്നാൽ പോർട്ട് സിറ്റി എന്ന ആശയം യാഥാർത്ഥ്യമാകാൻ നടപടിക്രമങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. ഗതാഗത സർവേ ഉൾപ്പെടെ നടത്തണം. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കണം. ആവശ്യമായ ഫണ്ടിംഗ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം വളരെയധികം സമയമെടുക്കും, അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്ര ഉപദേശക സമിതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. മേഖലയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് ബോധിപ്പിച്ചെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഏറ്റുമാനൂരിൽ നിന്ന് ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്കും എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏറ്റുമാനൂർ അമ്പലത്തിലെത്തുന്നവർക്കും ഈ സ്റ്റോപ്പ് ഉപകാരപ്പെടും. പാലാ, കുറവിലങ്ങാട്, വയല, കിടങ്ങൂർ, ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള വിമാനം താഴ്ന്നു പറന്നപ്പോഴുണ്ടായ ചുഴലിക്കാറ്റിൽ ഒക്കൽ SN ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഓടുകൾ പറന്നുപോയി. ഈ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. സ്കൂൾ അധികൃതർ സിയാലിന് പരാതി നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിൽ ഫാനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹാളായി ഉപയോഗിച്ചിരുന്ന പഴയ സ്കൂൾ കെട്ടിടമാണിത്. നേരത്തെ ക്ലാസ് മുറിയായിരുന്നു. സ്കൂൾ സമയമല്ലാത്തതിനാലാണ് അപകടം ഒഴിവായത്. ഹാളിലെ CCTVയിൽ ഓടുകൾ താഴേക്ക് വീഴുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക് ആശ്വാസമായി കുരുമുളക് വില ഉയരുന്നു.
എന്നാൽ ഉൽപാദനക്കുറവ് മേഖലയിൽ

വൈദ്യുതാഘാതമേറ്റതാണ് ചെരിയാൻ കാരണം. ആനക്കൂട്ടം റബ്ബർ മരം തള്ളിമറിച്ചിട്ടപ്പോൾ മരം റബ്ബർ തോട്ടത്തിലൂടെ കടന്നുപോകുന്ന ലൈനിൽ പതിച്ച് ഇത് പൊട്ടി വീണതിനെ തുടർന്നാണ് വൈദ്യുതാഘാതമേറ്റതെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രി 11 ഉണ്ടായ അപകടം അറിഞ്ഞത് ബുധനാഴ്ച രാവിലെയാണ്. കുട്ടിക്കൊമ്പന് 1.5 വയസ്സോളം പ്രായമുണ്ടാവും. രാത്രി കാട്ടാനക്കൂട്ടത്തിന്റെ ബഹളം കേട്ടിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാനത്ത് കടുത്ത ചൂട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൈനാപ്പിൾ കർഷകർ ആശങ്കയിലാണെന്ന് വാർത്തകൾ. വിളവെടുപ്പിന് ഏതാനും ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ സൂര്യതാപമേറ്റ് വിളകൾ നശിക്കാതിരിക്കാൻ തോട്ടങ്ങളിൽ തണലൊരുക്കുകയാണ് കർഷകർ. അന്തരീക്ഷ താപനിലയ്ക്ക് മുകളിലുള്ള കടുത്ത വേനൽച്ചൂടും സൂര്യപ്രകാശവും നേരിട്ടടിക്കുന്നത് മൂലം പഴങ്ങളുടെ ഒരു വശം പൊള്ളിപ്പോവുകയും കായ്കൾക്ക് കേടുപാടുകൾ വരികയും ചെയ്യുന്നു. പഴത്തിനുള്ളിലെ നീരുവറ്റി സ്വാഭാവിക രുചിയും മണവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പഴങ്ങൾ വേഗത്തിൽ ചീയുകയും ചെയ്യും. ഇതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പ്രതിവിധികൾ ചെയ്യുന്നത് കർഷകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കാലത്ത് ഇത്തരമൊരു സ്ഥിതി അപൂർവമാണെന്ന് കർഷകർ പറയുന്നു. നിലവിൽ പച്ച പൈനാപ്പിളിന്റെ വില കിലോഗ്രാമിന് 40 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ ഈ ചിലവുകളടക്കം പരിഗണിക്കുമ്പോൾ 50 രൂപ ലഭിച്ചാൽ പോലും മതിയായ ലാഭം ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. നിവിൻ പോളി നായകനാകുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. തൃശൂർ കാഞ്ഞാണി സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ചിത്രീകരണത്തിനായി വൈദ്യുതി ക്രമീകരണം നടത്തുമ്പോഴായിരുന്നു അപകടം പറ്റിയത്. ആലുവയ്ക്കടുത്ത് ഇടയാറിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പേരിടാത്ത ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ആദ്യ ദിവസമാണ് അപകടമുണ്ടായത്. ഉച്ചഭക്ഷണ സമയമായിരുന്നു ഇത്. അപകടത്തിന് പിന്നാലെ വിഷ്ണുവിനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട വിവരമറിഞ്ഞ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. ബ്ലൂ സ്റ്റാർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ മെഡിക്കൽ മെഡ്ടെക് സൊല്യൂഷൻസ് ബിസിനസ് ഏറ്റെടുക്കൽ പൂർത്തിയായതായി കൊച്ചി ആസ്ഥാനമായ സൈറിക്സ് ഹെൽത്ത് കെയർ അറിയിച്ചു. ഇതോടെ മെഡിക്കൽ ഇമേജിംഗ് ഉപകരണങ്ങളുടെ വിൽപ്പന, മെയിൻ്റെനൻസ്, റിപ്പയർ തുടങ്ങിയ മേഖലകളിലെ സെറിക്സിന്റെ ശേഷി കൂടുതൽ ശക്തമാകും. നിലവിൽ 320 കോടി രൂപ വിറ്റുവരവുള്ള കമ്പനി ഇതോടെ 40% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹസ്ഥാപകരും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമായ എസ് അജിത് കുമാർ, ജോയ് കെ ജോൺ എന്നിവർ അറിയിച്ചു. കൊച്ചി ആസ്ഥാനമായി 2004 ആരംഭിച്ചതാണ് കമ്പനി. നിലവിൽ രാജ്യത്ത് 1200 ബയോമെഡിക്കൽ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ജോലി ചെയ്യുന്നു. 6.5 ലക്ഷത്തിലധികം മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയും 22,000 ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾക്ക് സേവനം നൽകുകയും ചെയ്യുന്നു. UAE, കുവൈറ്റ്, സൗദി അറേബ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലും കമ്പനിക്ക് സ്വാധീനമുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകുന്ന അക്കാദമി നടത്തുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചു. IDA കൊച്ചി ബ്രാഞ്ച് വിമൻസ് ഡെന്റൽ കൌൺസിൽ അംഗങ്ങൾക്കായി സൗണ്ട് ഹീലിംഗ് തെറാപ്പി സെഷൻ സംഘടിപ്പിച്ചു. ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. പരിശീലക നൈന നായർ ക്ലാസിനൊപ്പം സൗണ്ട് ഹീലിംഗ് സെഷനും നയിച്ചു. മത്സ്യങ്ങളെ നേരിട്ട് സ്പർശിക്കാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് കേന്ദ്ര സമുദ്രമത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI ശ്രദ്ധ നേടി. മത്സ്യങ്ങളുടെ സ്റ്റോക്ക് അസസ്മെന്റും വിവരശേഖരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. മീനുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അവയുടെ അളവുകൾ തിട്ടപ്പെടുത്താൻ ആപ്പ് വഴി സാധിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഒന്നിലധികം മീനുകളുടെ അളവുകൾ ഒറ്റ സാമ്പിളിംഗ് സെഷനിൽ ആപ്പിൽ രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് വർഗീകരണം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. CMFRI സീനിയർ സയന്റിസ്റ്റും ICAR നാഷണൽ ഫെലോയുമായ ഡോക്ടർ എൽഡോ വർഗീസിന്റെ നേതൃത്വത്തിലാണ് ആപ്പ് വികസിപ്പിച്ചത്. ഫീൽഡ് സർവേകളിലെ മത്സ്യവിവര ശേഖരണം ലളിതമാക്കാൻ ഈ ആപ്പ് സഹായിക്കുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. ഫോൺ ക്യാമറ മീനുകൾക്ക് നേരെ പിടിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന മെഷറിംഗ് ഗൈഡ് വഴിയാണ് അളവെടുക്കാൻ സാധിക്കുക. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ICAR നാഷണൽ ഫെലോ പ്രോജക്ടിന്റെ ഭാഗമായാണ് ആപ്പ് തയ്യാറാക്കിയത്. സ്തനാർബുദ ചികിത്സയ്ക്കായി നൂതനമായ ക്ലിപ്പിംഗ് രീതി അവതരിപ്പിച്ച് മലയാളിയായ വനിതാ ഡോക്ടർ ശ്രദ്ധ നേടി. ഡോക്ടർ ടീന സ്ലീബയാണ് ഇത് അവതരിപ്പിച്ചത്. 24th ഏഷ്യൻ ഓഷ്യാനിയൽ കോൺഗ്രസ് ഓഫ് റേഡിയോളജി സമ്മേളനത്തിലാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ റേഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ടീന ഈ സുപ്രധാന കണ്ടെത്തൽ അവതരിപ്പിച്ചത്. 42 രാജ്യങ്ങളിൽ നിന്നായി 1000+ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ബ്രസ്റ്റ് റേഡിയോളജിസ്റ്റ് ടീനയായിരുന്നു. സ്തനാർബുദ മുഴകളും കക്ഷത്തിലെ ലസികാഗ്രന്ഥികളും ക്ലിപ്പ് ചെയ്യുന്നതിന് ഇവർ അവതരിപ്പിച്ച ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ വലിയ കൈയടിയോടെ സ്വീകരിക്കപ്പെട്ടു. ആഗോളതലത്തിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ പ്രക്രിയ പുതിയ രീതിയിലൂടെ 2000 രൂപയ്ക്ക് താഴെ ചെലവിൽ പൂർത്തിയാക്കാനാകും. വില കൂടിയ മാർഗങ്ങളുടെ അതേ കൃത്യതയും ഫലപ്രാപ്തിയുമുള്ള പുതിയ കണ്ടെത്തൽ വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാരായ രോഗികൾക്കേറെ ആശ്വാസമാണെന്നാണ് വിലയിരുത്തൽ. സ്തനാർബുദ രോഗികളിൽ കീമോതെറാപ്പിക്ക് മുൻപ് ട്യൂമറിനുള്ളിൽ ക്ലിപ്പിടാറുണ്ട്. കീമോതെറാപ്പിയിലൂടെ ട്യൂമർ ചുരുങ്ങി ക്ലിപ്പിനോട് ചേരുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് റേഡിയോളജിസ്റ്റ് ഇതിനു ചുറ്റും മെഥിലിൻ ബ്ലൂ ഡൈ കുത്തിവയ്ക്കുന്നതാണ് രീതി. 1 mm വലുപ്പത്തിലേക്ക് ട്യൂമർ ചുരുങ്ങുന്നതിനാൽ അവശേഷിക്കുന്ന ഭാഗം കൃത്യമായി നീക്കം ചെയ്യാനും സ്തനത്തിന്റെ ആകൃതി നഷ്ടപ്പെടാതെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കും. രാജഗിരി ക്യാൻസർ സെന്ററിന് കീഴിലുള്ള വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളുടെ 3 വർഷം നീണ്ട നിരന്തര പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ഡോക്ടർ ടീന പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കുമ്പളം ടോൾ

പ്ലാസയിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് തൂണിലിടിച്ചുണ്ടായ അപകടത്തിൽ 22 പേർക്ക് പരിക്കുപറ്റി. ചേർത്തലയിൽ നിന്ന് അരൂർ വൈറ്റില വഴി കരൂരിലേക്ക് പോവുകയായിരുന്നു ഈ ബസ്. അപകട സമയം ബസ്സിൽ 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ടോൾ പ്ലാസയിലേക്ക് കയറുന്നതിനിടെ മീഡിയയിലേക്ക് കയറിയ ബസ് കോൺക്രീറ്റ് തൂണിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും ഗ്ലാസും പൂർണ്ണമായി തകർന്നു. ബസ് ഒരു വശത്തേക്ക് ചെരിയുകയും ചെയ്തു. ടൂറിസ്റ്റ് കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള KSRTCയുടെ ലോ ഫ്ലോർ ബസ് ഓടിത്തുടങ്ങി. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് ഷിയാസ് MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുറച്ചുകാലമായി ഈ സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സൌകര്യത്തിനായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാർ വരെ പോകുന്ന ലോ ഫ്ലോർ സർവീസ് കൂടി പുനരാരംഭിക്കുമെന്ന് MLA പറഞ്ഞു. പ്രിയദർശിനി സർവീസ് കുമ്പളങ്ങിയിൽ നിന്ന് എറണാകുളത്തേക്ക് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ സ്വകാര്യ ബസ് ക്ലീനർ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനെതിരെ കാപ്പ ചുമത്താനുള്ള സാധ്യത കൊച്ചി സിറ്റി പോലീസ് പരിഗണിക്കുന്നു. അൻസാർ സ്ഥിരം പ്രശ്നം സൃഷ്ടിക്കുകയും തുടർച്ചയായി അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പരിഗണിച്ചാണിത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ASIയെ തള്ളിവീഴ്ത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട എറണാകുളം നോർത്ത് പോലീസിന്റെ നടപടി വിമർശനത്തിന് കാരണമായിരുന്നു. ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിലും സേനയ്ക്കുള്ളിലും അമർഷം ശക്തമായതോടെ അൻസാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും വഴി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ തൃക്കാക്കര പോലീസും ഇയാൾക്കെതിരെ പുതിയ SIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. August 22 വൈകിട്ട് വാഴക്കാലയിൽ വെച്ച് പടമുകൾ സ്വദേശിയാണ് ഇയാളുടെ അതിക്രമത്തിനിരയായത്. കഴിഞ്ഞ August 9 കല്ലൂരിൽ വെച്ച് കാർ യാത്രക്കാരെയും കുടുംബത്തെയും തടഞ്ഞു നിർത്തിയ സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ കേസുകൾക്ക് പുറമെ കണ്ണൂരിലും സമാനമായ രീതിയിൽ കേസുകളുണ്ടെന്നാണ് അറിവ്. മോഷണമടക്കമുള്ള കേസുകൾ വേറെയുമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റ് സ്റ്റേഷൻ അതിർത്തികളിലെ ക്രിമിനൽ പശ്ചാത്തലം കൂടി ശേഖരിച്ച് മുൻകരുതൽ തടങ്കൽ നടപടികൾക്കായി കാപ്പ ചുമത്താൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കുമ്പളം ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് അതിക്രമം നടത്തി. ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ടോൾ ബാരിയർ ഒടിച്ച് ബസ് കടത്തിവിടുകയും ചെയ്തു. സുൽത്താൻ എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഈ രീതിയിൽ പെരുമാറിയത്. തിരക്കില്ലാത്ത സമയമായിരുന്നു. ടോൾ തുക നൽകി മുന്നിലെ വാഹനം കടന്നുപോയതോടെ ബസ്സിനുള്ള സമയമായി. ഈ സമയത്താണ് ബസ് ജീവനക്കാരൻ ബസ്സിൽ നിന്നിറങ്ങി ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞത്. സെൻസർ ഘടിപ്പിച്ച ടോൾ ബാരിയർ ഒടിച്ച് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ജയിൽ സ്ഥാപനങ്ങളുടെ പേര് മാറ്റാനൊരുങ്ങുന്നു. ജയിലെന്ന പേര് പൂർണ്ണമായി മാറ്റും. സെൻട്രൽ ജയിലിലെ പേര് കറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് സെന്റർ എന്നാക്കും. ജില്ലാ ജയിൽ മുതൽ സബ് ജയിൽ വരെയുള്ളവ ട്രാൻസിറ്റ് ജസ്റ്റിസ് ഹോമുകളാക്കും. പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് സർവീസസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാക്കി മാറ്റും. ഇത്തരത്തിൽ മുഴുവൻ ജയിൽ സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുന്നതിനുള്ള ശുപാർശ ജയിൽ DGP S ശ്രീജിത്ത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ജയിലെന്ന വിശേഷണം തടവുകാരുടെ തിരുത്തൽ, പുനരധിവാസ പ്രക്രിയ എന്നീ ഉദ്ദേശലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്ന് കണ്ടെത്തിയാണ് ഈ നിർദ്ദേശം. പേരുകൾ ഭയ സൃഷ്ടിക്കുന്നതാണെന്നും സമൂഹത്തിൽ തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നും ശുപാർശയിൽ പറയുന്നു. മട്ടാഞ്ചേരിയിൽ വൻ രാസലഹരി വേട്ട നടന്നു. 2 കിലോയിലധികം വരുന്ന MDMA രണ്ടു പേർ മട്ടാഞ്ചേരി പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായി. ചക്കരിയിടുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൌഫൽ, മട്ടാഞ്ചേരി തായകത്ത് TA സഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. പാലാരിവട്ടം കറുപ്പത്ത് ജംഗ്ഷനിൽ MDMA പിടിയിലായ സഫീർ നൽകിയ വിവരമനുസരിച്ചാണ് അടുത്തയാളെ പിടികൂടിയത്. ഇയാൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് 16 ഗ്രാം MDMA കണ്ടെത്തി. വീട്ടിൽ നിന്ന് അകലെയായി പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് 2 കിലോയോളം MDMA പിടിച്ചെടുത്തു. എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും 4 മാസമായി ലഹരി മരുന്ന് എത്തിച്ചേരുന്നത് നൌഫലാണെന്ന് പോലീസ് പറഞ്ഞു. 5 വർഷമായി ലഹരി ഇടപാടുകളിൽ സജീവമായിരുന്നു. ഒട്ടേറെ മോഷണ ലഹരി കേസുകളിലെ പ്രതിയുമാണ്. ആലുവഴിയിൽ MDMA വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായി. ആലങ്ങാട് തിരുവാലൂർ കോഞ്ഞടി വീട്ടിൽ വിശാഖാണ് പിടിയിലായത്. റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ആലുവ വെസ്റ്റ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപയും MDMA പിടികൂടി. വിവിധ കമ്പനികളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കുറച്ചു നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ഉന്നത നിലവാരമുള്ള കയാക്ക് നിർമ്മാണം തുടരുന്നു. കൊച്ചി ആസ്ഥാനമായ MKEL മറൈനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവ നിർമ്മിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ആഗോള നിലവാരത്തിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 5 പുതിയ ഫ്ളാഗ്ഷിപ്പ് വാട്ടർ ക്രാഫ്റ്റ് ലൈനുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിരുന്നു. പൈക്കപ്പലിൽ ഒറ്റയ്ക്ക് സമുദ്രത്തിലൂടെ ലോകം ചുറ്റിയ അഭിലാഷ് ടോമിയാണ് ലോഞ്ചിംഗ് നിർവഹിച്ചത്. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച യാനങ്ങളിലൂടെ കേരളത്തിന് വലിയ കയറ്റുമതി സാധ്യതയുണ്ടാകുമെന്ന് നാവിക ആർക്കിടെക്കും KMEN മറൈൻ സ്ഥാപകനുമായ ജോസ് ബാബു മാളിയേക്കൽ പറഞ്ഞു. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദ ബോട്ടിംഗ് മേഖലയ്ക്കും ഉന്മേഷം പകരുമെന്നാണ് കരുതുന്നത്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിനും കായിക വിനോദങ്ങൾക്കുമായി ഭാരം കുറഞ്ഞ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ടൂറിംഗ് ആൻഡ് എക്സ്പീഡിയൻ കയാക്കുകളാണ് പ്രധാനമായി കയറ്റുമതിക്ക് ലക്ഷ്യമിടുന്നത്.

കോതമംഗലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും പരിസരവും വിനോദസഞ്ചാര മേഖലയായി ഉയരുന്നു. സഞ്ചാരത്തിനായി തുറന്ന തൂക്കുപാലം കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ്. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇഞ്ചത്തൊട്ടിയെ മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റുമെന്ന് ഷിബു തെക്കുംപുറ MLA പറഞ്ഞു. നവംബറിൽ ഇഞ്ചത്തൊട്ടിയിൽ കയാക്കിംഗ് ആരംഭിക്കാനും സഞ്ചാരികൾക്കായി മനോഹരമായ പാർക്ക് ഒരുക്കുന്നതിനും പുതിയ പാലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖല സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. മൂവാറ്റുപുഴയിലേക്ക് ഇടിഞ്ഞുവീണ പാഴൂർ ആറ്റുതീരം പാർക്ക് പുനർനിർമ്മിക്കാൻ നടപടികൾ ആരംഭിച്ചു. പൊളിഞ്ഞുവീണ ഭാഗം ടൂറിസം വകുപ്പായിരിക്കും പുനർനിർമ്മിക്കുക. പാർക്കിന്റെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം മേജർ ഇറിഗേഷൻ വിഭാഗം ബലപ്പെടുത്തും. തുടർന്നായിരിക്കും പാർക്ക് പൂർത്തിയാക്കുക. പുതുതായി നിർമ്മിക്കുന്ന പാർക്കിൽ വാക്വേ, ടൂറിസം പവലിയൻ കം വാക്വേ എന്നിവ നിർമ്മിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കുഴപ്പള്ളി ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് കനത്ത വെയിലിൽ നിന്ന് രക്ഷ നേടാൻ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി കുടകൾ നൽകി. രണ്ട് ബീച്ച് അംബ്രല്ലകളാണ് ഇവർക്ക് സംഭാവന ചെയ്തത്. സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജോൺ ബേബിയും സെക്രട്ടറി റോയ് കെ കവരത്തും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി തദേവുസ് എന്നിവ കൈമാറി. ആലുവ പരവൂർ കവലിയിൽ ഫ്രീ ലിഫ്റ്റ് സംവിധാനം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും UC കോളേജ് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടത്ര ഉപകരിക്കുന്നില്ല എന്ന് ആക്ഷേപമുയർന്നു. ദേശീയപാത സിഗ്നലിൽ ഏറെ നേരം കാത്തുകിടക്കാതെ ആലുവ പറവൂർ ദേശസാൽകൃത റൂട്ടിലേക്ക് എളുപ്പത്തിൽ പോകാനാണ് ഈ സംവിധാനം ഒരുക്കിയത്. ഫ്രീ ലിഫ്റ്റ് മീഡിയനോ പ്രത്യേക മാർക്കിംഗോ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിഗ്നൽ കാത്ത് ഫ്രീ ലിഫ്റ്റ് കൈയടക്കിയിരിക്കുകയെന്നാണ് പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായി 120 മീറ്റർ ദൂരം BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് ഫ്രീ ലിഫ്റ്റ് സഞ്ചാരയോഗ്യമാക്കിയത്. എന്നാൽ ഇതിന്റെ ഗുണം ആവശ്യക്കാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് വിമർശനം. വൈപ്പിൻകരയിലെ വിവിധ മേഖലകളിൽ സംസ്ഥാന പാതയിലുള്ള അനധികൃത വാഹന പാർക്കിംഗ് ജനങ്ങൾക്ക് ദുരിതമാകുന്നുവെന്ന് പരാതി. പ്രധാന റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ പോലും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇതുമൂലം ഒട്ടേറെ അപകടങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം വാഹനങ്ങൾ കാഴ്ച മറയ്ക്കുന്നതുമൂലം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ പല അപകടങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കുറുപ്പമ്പടി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മനോജ് മൂത്തേടൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജോയ് പൂണേല അടക്കമുള്ളവർ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കാനാണ് തീരുമാനം. കൊച്ചി നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ തൃക്കാക്കരയിൽ പൊട്ടിത്തെറിച്ചു. ശക്തമായ മർദ്ദത്തിൽ വെള്ളം കുത്തിയൊഴുകിയതോടെ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു. വൻ ഗർത്തവും രൂപപ്പെട്ടു. ബുധനാഴ്ച രാത്രി 8:50 തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയത്. തൃക്കാക്കര നഗരസഭയിലെ 2nd വാർഡിലൂടെ കടന്നുപോകുന്ന ആലുവയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. അരമണിക്കൂറിലേറെ വെള്ളം കനത്ത സമ്മർദ്ദത്തിൽ ചീറ്റിയൊഴുകുകയും ചെയ്തു. കോലഞ്ചേരി കടയിരുപ്പ് ആശുപത്രി കവലിയിൽ അപകടങ്ങൾ പതിവാകുന്നു. ഞായറാഴ്ച രാവിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പ്രധാന റോഡായ കോലഞ്ചേരി പെരുമ്പാവൂർ പാതയിൽ ആലുവ കടയിരുപ്പ് മംഗലത്ത് നട റോഡ് കുറുകെ കടന്നുപോകുന്ന സുപ്രധാന ജംഗ്ഷനാണിത്. ഇവിടെ അപകടങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാരുടെ അശ്രദ്ധക്കുറവും അമിതവേഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വേഗനിയന്ത്രണം ഉറപ്പാക്കാനായി ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി വീണ്ടും കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: Thank you.

0: രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണിത്. ഇക്കാരണത്താൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പരമാവധി പകൽ സമയം ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കണം. കുടിയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, സംഭാരം തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കണം. അടക്കമുള്ളവയാണ് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരുന്ന ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യത പ്രവചിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 111.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരുമ്പളം പാലത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വരുന്ന 30 ദിനുള്ളിൽ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തീരുമാനമെടുത്തു. പാലത്തിന്റെ ടാറിംഗ്, തെരുവ് വിളക്കുകളുടെ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് പൂർത്തിയാകാനുള്ളത്. മാർച്ച് 7 പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷമേ ടാറിംഗ് നടക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും മാസങ്ങളായി പൂർത്തിയാക്കാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 1 ഘട്ടം ഭാഗികമായേ ടാറിംഗ് നടന്നിട്ടുള്ളൂ. അപ്രോച്ച് സർവീസ് റോഡുകളുടെ അവസാനഘട്ട പ്രവൃത്തികൾ, പെയിന്റിംഗ് പൂർത്തിയാക്കൽ തുടങ്ങിയവ ബാക്കിയാണ്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ഉപകരാർ നൽകിയാണ് ചെയ്യിക്കുന്നത്. ഇതിന്റെ കേബിൾ വലിച്ചു. ബാക്കി ജോലികൾ ചെയ്യാനുണ്ട്. ഓർഡർ ചെയ്തിരിക്കുന്ന വിളക്കുകൾ ഉടൻ എത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് പാലം നിർമ്മാണ കരാർ. ഇവർ പാലത്തിന് മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണം. അതിനുശേഷമേ പാലത്തിലൂടെ ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ തുടങ്ങാനാകൂ. പെരുമ്പളത്ത് നിന്ന് KSRTC സർവീസ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഉദ്ഘാടന ദിവസം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും നടന്നു. എന്നാൽ പിന്നീട് മുൻപോട്ട് പോയില്ല. ദേശീയപാതയിൽ നിന്ന് ഇരുവശത്തേക്കും നിശ്ചിത ദൂരത്തിൽ സ്ഥലം ഒഴിച്ചിടണമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശവകുപ്പ് ദേശീയപാതയോരത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്നു. നിർമ്മാണ അനുമതി ലഭിച്ചതും നിർമ്മാണം പൂർത്തിയാകാത്തതുമായ കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഉത്തരവ് കർശനമാക്കിയാൽ ഈ കെട്ടിടങ്ങൾക്ക് പൂർത്തീകരണ സർട്ടിഫിക്കറ്റുകളും കെട്ടിട നമ്പറും കിട്ടാൻ സാധ്യത കുറയും. വിധിയിൽ ഇളവ് നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് നീക്കം. കേരളം സുപ്രീംകോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകളും 70 മീറ്റർ പരിധിയിൽ വാണിജ്യ സ്ഥാപനങ്ങളും നിർമ്മിക്കരുതെന്നാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. 45 മീറ്ററിലാണ് കേരളത്തിൽ ദേശീയപാത 66 വികസിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും 60 മീറ്റർ വീതിയിലാണ് നിർമ്മാണമെങ്കിലും ജനസാന്ദ്രത കൂടുതലുണ്ടെന്ന് കണക്കിലെടുത്താണ് 45 മീറ്ററാക്കി ചുരുക്കിയത്. അതേസമയം നിലവിലുള്ള കെട്ടിടങ്ങളെ ഉത്തരവ് ബാധിക്കില്ല. എന്നാൽ കെട്ടിടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തുടർ നിർമ്മാണം നടത്താൻ ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പ്രത്യേക അനുമതി വേണ്ടി വന്നേക്കും. ദേശീയപാതയുടെ മധ്യത്തിങ്ങളിൽ നിന്ന് ഇരുവശത്തേക്കും 40 മീറ്റർ വീതിയിൽ കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ അനുമതി നൽകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിജ്ഞാനം പുറപ്പെടുവിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ദേശീയപാതയിൽ എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടു.

കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മന്ത്രി ഒ ജെ ജനീഷാണ് ഇടപെടൽ നടത്തിയത്. ഇതേ തുടർന്ന് അന്ന് വൈകിട്ട് 5 ഗതാഗത കുരുക്കിന് കാരണമായ സ്ഥലത്ത് അടിയന്തരമായി ടാർ ചെയ്തു. റോഡ് നിർമ്മാണം ഇഴയുന്നതും റോഡിലെ കുഴികളും കാരണം ജില്ലാതിർത്തിയായ കോട്ടപ്പുറം മറികടക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. 1 കോട്ടപ്പുറം മൂത്തക്കുന്നം പാലത്തിലൂടെ ദുരിതയാത്രയാണ് ജനങ്ങൾ നടത്തിയത്. 1.5 സമയമെടുത്താണ് പലപ്പോഴും ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ മന്ത്രിയെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടറായും ദേശീയപാത നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയത്. മൂവാറ്റുപുഴയുടെ മണ്ഡല ചരിത്രത്തിൽ ഏറ്റവും അധികം തുക ബജറ്റിൽ അനുവദിച്ച മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ബൈപ്പാസ് റോഡ് പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. മാത്യു കുഴൽനാടൻ MLA നൽകിയ നിവേദനത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനാണ് നിർമ്മാണ ഏജൻസിയായ KRBC പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത പദ്ധതിക്ക് മാത്യു കുഴൽനാടൻ MLA തുടർച്ചയായ ഇടപെടലിലൂടെ 450 കിഫ്ബി വഴി കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 2024 പദ്ധതി കിഫ്ബി മരവിപ്പിക്കുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ മാസം MLA നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണാനുമതി വേഗത്തിലാക്കിയത്. പുതിയ റോഡിന് 15.6 km നീളവും 20 m വീതിയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായി 450 രൂപയുടെ കിഫ്ബി അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. MC റോഡിൽ മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെയുള്ള ഭാഗത്ത് തുടർച്ചയായ അപകട വളവുകൾ, കുത്തനെയുള്ള ചെരിവുകൾ, കാഴ്ച പരിമിതി, അശാസ്ത്രീയമായ അലൈൻമെന്റ് എന്നിവ മൂലം അപകടങ്ങൾ പതിവാണ്. നിത്യേന 1000 വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഉപരിതലം മെച്ചപ്പെടുത്തിയാലും ശാസ്ത്രീയമായ പുതിയ അലൈൻമെന്റോടുകൂടിയ സമാന്തരപാത നിർമ്മാണം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമാന്തരപാത കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ജനറൽ ആശുപത്രി, മാസ്റ്റർ പ്ലാൻ, മൂവാറ്റുപുഴ കാക്കനാട് ബൈപ്പാസ്, കടാതി കാരക്കുന്നം ബൈപ്പാസ്, EEC മാർക്കറ്റ് സമഗ്ര വികസനം എന്നിവയും മേഖലയിൽ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്നതിനുള്ള 3 DPRL ആലുവ എയർപോർട്ട് അങ്കമാലി അലൈൻമെന്റിൽ മാറ്റമില്ല എന്ന് സൂചന. വിദേശ വിശദ പദ്ധതി രേഖ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. DPRന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതിക്കായി പണം ചെലവിടുന്നത്. അതിനാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത, വായ്പ തുടങ്ങിയവയടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. KMRL സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച വിശദ പദ്ധതി രേഖയിൽ കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്ന 3 സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചി വിമാനത്താവളവുമായി മെട്രോയെ ബന്ധപ്പെടുത്തുന്നതിനാൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേഗത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ DPRൽ പരാമർശിച്ചിട്ടുള്ള വിമാനത്താവളം വഴിയുള്ള അലൈൻമെന്റ് ലഭ്യമായ ഒഴിഞ്ഞ ഭൂമികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ്. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെ ചരക്ക് നീക്കത്തിന് ഉപയോഗപ്പെടുത്താനാകില്ലെന്ന് E.ശ്രീധരൻ മാധ്യമാഭിമുഖത്തിൽ പറഞ്ഞു. പോർട്ട് സിറ്റി എന്ന ആശയം അതിവേഗ റെയിൽപാതയുമായി ബന്ധിപ്പിച്ച് നടപ്പിലാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗ റെയിൽപാതയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയെല്ലാം സജ്ജമാണ്. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ കാലതാമസമില്ലാതെ നടപ്പിലാക്കാനാകും. എന്നാൽ പോർട്ട് സിറ്റി എന്ന ആശയം യാഥാർത്ഥ്യമാകാൻ നടപടിക്രമങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. ഗതാഗത സർവേ ഉൾപ്പെടെ നടത്തണം. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കണം. ആവശ്യമായ ഫണ്ടിംഗ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം വളരെയധികം സമയമെടുക്കും, അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്ര ഉപദേശക സമിതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. മേഖലയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് ബോധിപ്പിച്ചെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഏറ്റുമാനൂരിൽ നിന്ന് ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്കും എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏറ്റുമാനൂർ അമ്പലത്തിലെത്തുന്നവർക്കും ഈ സ്റ്റോപ്പ് ഉപകാരപ്പെടും. പാല, കുറവിലങ്ങാട്, വയല, കിടങ്ങൂർ, ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള വിമാനം താഴ്ന്നു പറന്നപ്പോഴുണ്ടായ ചുഴലിക്കാറ്റിൽ ഒക്കൽ SN ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഓടുകൾ പറന്നുപോയി. ഈ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. സ്കൂൾ അധികൃതർ സിയാലിന് പരാതി നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിൽ ഫാനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹാളായി ഉപയോഗിച്ചിരുന്ന പഴയ സ്കൂൾ കെട്ടിടമാണിത്. നേരത്തെ ക്ലാസ് മുറിയായിരുന്നു. സ്കൂൾ സമയമല്ലാത്തതിനാലാണ് അപകടം ഒഴിവായത്. ഹാളിലെ CCTVയിൽ ഓടുകൾ താഴേക്ക് വീഴുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക് ആശ്വാസമായി കുരുമുളക് വില ഉയരുന്നു. എന്നാൽ ഉൽപ്പാദനക്കുറവ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് നിലവിൽ കുരുമുളകിനുള്ളത്. അക്കാലത്ത് 1 കുരുമുളകിന് സർവകാല റെക്കോർഡായ 73,000 രൂപയായിരുന്നു വില. 2016 70,000 രൂപ വരെ വിലയെത്തിയിരുന്നു. നിലവിൽ 70,000 രൂപയാണ് 1 കുരുമുളകിന്റെ വില. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപ്പാദനം കുറയുന്നതിനാൽ ഗുണം കർഷകരിലേക്ക് എത്തുന്നില്ല. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം വടക്കും ഭാഗത്ത് വനമേഖലയ്ക്ക് സമീപം റബ്ബർ തോട്ടത്തിൽ ആനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വൈദ്യുതാഘാതമേറ്റതാണ് ചെരിയാൻ കാരണം.
ആനക്കൂട്ടം.

മരം തള്ളിമറിച്ചിട്ടപ്പോൾ മരം റബ്ബർ തോട്ടത്തിലൂടെ കടന്നുപോകുന്ന ലൈനിൽ പതിച്ച് ഇത് പൊട്ടി വീണതിനെ തുടർന്നാണ് വൈദ്യുതാഘാതമേറ്റതെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രി 11 ഉണ്ടായ അപകടം അറിഞ്ഞത് ബുധനാഴ്ച രാവിലെയാണ്. കുട്ടിക്കൊമ്പന് 1.5 വയസ്സോളം പ്രായമുണ്ടാവും. രാത്രി കാട്ടാനക്കൂട്ടത്തിന്റെ ബഹളം കേട്ടിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാനത്ത് കടുത്ത ചൂട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൈനാപ്പിൾ കർഷകർ ആശങ്കയിലാണെന്ന് വാർത്തകൾ. വിളവെടുപ്പിന്

പ്രതിസന്ധിയിലാക്കുന്നത്. പ്രതിവിധികൾ ചെയ്യുന്നത് കർഷകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കാലത്ത് ഇത്തരമൊരു സ്ഥിതി അപൂർവമാണെന്ന് കർഷകർ പറയുന്നു. നിലവിൽ പച്ച പൈനാപ്പിളിന്റെ വില കിലോഗ്രാമിന് 40 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ ഈ ചിലവുകളടക്കം പരിഗണിക്കുമ്പോൾ 50 രൂപ ലഭിച്ചാൽ പോലും മതിയായ ലാഭം ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. നിവിൻ പോളി നായകനാകുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. തൃശൂർ കാഞ്ഞാണി സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ചിത്രീകരണത്തിനായി വൈദ്യുതി ക്രമീകരണം നടത്തുമ്പോഴായിരുന്നു അപകടം പറ്റിയത്. ആലുവയ്ക്കടുത്ത് ഇടയാറിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പേരിടാത്ത ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ആദ്യ ദിവസമാണ് അപകടമുണ്ടായത്. ഉച്ചഭക്ഷണ സമയമായിരുന്നു ഇത്. അപകടത്തിന് പിന്നാലെ വിഷ്ണുവിനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട വിവരമറിഞ്ഞ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. ബ്ലൂ സ്റ്റാർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ മെഡിക്കൽ മെഡ്ടെക് സൊല്യൂഷൻസ് ബിസിനസ് ഏറ്റെടുക്കൽ പൂർത്തിയായതായി കൊച്ചി ആസ്ഥാനമായ സൈറിക്സ് ഹെൽത്ത് കെയർ അറിയിച്ചു. ഇതോടെ മെഡിക്കൽ ഇമേജിംഗ് ഉപകരണങ്ങളുടെ വിൽപ്പന, മെയിൻ്റെനൻസ്, റിപ്പയർ തുടങ്ങിയ മേഖലകളിലെ സെറിക്സിന്റെ ശേഷി കൂടുതൽ ശക്തമാകും. നിലവിൽ 320 കോടി രൂപ വിറ്റുവരവുള്ള കമ്പനി ഇതോടെ 40% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹസ്ഥാപകരും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമായ എസ് അജിത് കുമാർ, ജോയ് കെ ജോൺ എന്നിവർ അറിയിച്ചു. കൊച്ചി ആസ്ഥാനമായി 2004 ആരംഭിച്ചതാണ് കമ്പനി. നിലവിൽ രാജ്യത്ത് 1200 ബയോമെഡിക്കൽ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ജോലി ചെയ്യുന്നു. 6.5 ലക്ഷത്തിലധികം മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയും 22,000 ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾക്ക് സേവനം നൽകുകയും ചെയ്യുന്നു. UAE, കുവൈറ്റ്, സൗദി അറേബ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലും കമ്പനിക്ക് സ്വാധീനമുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകുന്ന അക്കാദമി നടത്തുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചു. IDA കൊച്ചി ബ്രാഞ്ച് വിമൻസ് ഡെന്റൽ കൌൺസിൽ അംഗങ്ങൾക്കായി സൗണ്ട് ഹീലിംഗ് തെറാപ്പി സെഷൻ സംഘടിപ്പിച്ചു. ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. പരിശീലക നൈന നായർ ക്ലാസിനൊപ്പം സൗണ്ട് ഹീലിംഗ് സെഷനും നയിച്ചു. മത്സ്യങ്ങളെ നേരിട്ട് സ്പർശിക്കാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് കേന്ദ്ര സമുദ്രമത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI ശ്രദ്ധ നേടി. മത്സ്യങ്ങളുടെ സ്റ്റോക്ക് അസസ്മെന്റും വിവരശേഖരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. മീനുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അവയുടെ അളവുകൾ തിട്ടപ്പെടുത്താൻ ആപ്പ് വഴി സാധിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഒന്നിലധികം മീനുകളുടെ അളവുകൾ ഒറ്റ സാമ്പിളിംഗ് സെഷനിൽ ആപ്പിൽ രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് വർഗീകരണം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. CMFRI സീനിയർ സയന്റിസ്റ്റും ICAR നാഷണൽ ഫെലോയുമായ ഡോക്ടർ എൽഡോ വർഗീസിന്റെ നേതൃത്വത്തിലാണ് ആപ്പ് വികസിപ്പിച്ചത്. ഫീൽഡ് സർവേകളിലെ മത്സ്യവിവര ശേഖരണം ലളിതമാക്കാൻ ഈ ആപ്പ് സഹായിക്കുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. ഫോൺ ക്യാമറ മീനുകൾക്ക് നേരെ പിടിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന മെഷറിംഗ് ഗൈഡ് വഴിയാണ് അളവെടുക്കാൻ സാധിക്കുക. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ICAR നാഷണൽ ഫെലോ പ്രോജക്ടിന്റെ ഭാഗമായാണ് ആപ്പ് തയ്യാറാക്കിയത്. സ്തനാർബുദ ചികിത്സയ്ക്കായി നൂതനമായ ക്ലിപ്പിംഗ് രീതി അവതരിപ്പിച്ച് മലയാളിയായ വനിതാ ഡോക്ടർ ശ്രദ്ധ നേടി. ഡോക്ടർ ടീന സ്ലീബയാണ് ഇത് അവതരിപ്പിച്ചത്. 24th ഏഷ്യൻ ഓഷ്യാനിയൽ കോൺഗ്രസ് ഓഫ് റേഡിയോളജി സമ്മേളനത്തിലാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ റേഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ടീന ഈ സുപ്രധാന കണ്ടെത്തൽ അവതരിപ്പിച്ചത്. 42 രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ബ്രസ്റ്റ് റേഡിയോളജിസ്റ്റ് ടീനയായിരുന്നു. സ്തനാർബുദ മുഴകളും കക്ഷത്തിലെ ലസികാഗ്രന്ഥികളും ക്ലിപ്പ് ചെയ്യുന്നതിന് ഇവർ അവതരിപ്പിച്ച ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ വലിയ കൈയടിയോടെ സ്വീകരിക്കപ്പെട്ടു. ആഗോളതലത്തിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ പ്രക്രിയ പുതിയ രീതിയിലൂടെ 2000 രൂപയ്ക്ക് താഴെ ചെലവിൽ പൂർത്തിയാക്കാനാകും. വില കൂടിയ മാർഗങ്ങളുടെ അതേ കൃത്യതയും ഫലപ്രാപ്തിയുമുള്ള പുതിയ കണ്ടെത്തൽ വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാരായ രോഗികൾക്കേറെ ആശ്വാസമാണെന്നാണ് വിലയിരുത്തൽ. സ്തനാർബുദ രോഗികളിൽ കീമോതെറാപ്പിക്ക് മുൻപ് ട്യൂമറിനുള്ളിൽ ക്ലിപ്പിടാറുണ്ട്. കീമോതെറാപ്പിയിലൂടെ ട്യൂമർ ചുരുങ്ങി ക്ലിപ്പിനോട് ചേരുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് റേഡിയോളജിസ്റ്റ് ഇതിനു ചുറ്റും മെഥിലിൻ ബ്ലൂ ഡൈ കുത്തിവെക്കുന്നതാണ് രീതി. 1 മില്ലിമീറ്റർ വലുപ്പത്തിലേക്ക് ട്യൂമർ ചുരുങ്ങുന്നതിനാൽ അവശേഷിക്കുന്ന ഭാഗം കൃത്യമായി നീക്കം ചെയ്യാനും സ്തനത്തിന്റെ ആകൃതി നഷ്ടപ്പെടാതെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കും. രാജഗിരി ക്യാൻസർ സെന്ററിന് കീഴിലുള്ള വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളുടെ 3 വർഷം നീണ്ട നിരന്തര പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ഡോക്ടർ ടീന പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കുമ്പളം ടോൾ പ്ലാസയിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് തൂണിലിടിച്ചുണ്ടായ അപകടത്തിൽ 22 പേർക്ക് പരിക്കുപറ്റി. ചേർത്തലയിൽ നിന്ന് അരൂർ വൈറ്റില വഴി കരൂരിലേക്ക് പോവുകയായിരുന്നു ഈ ബസ്. അപകട സമയം ബസ്സിൽ 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ടോൾ പ്ലാസയിലേക്ക് കയറുന്നതിനിടെ മീഡിയനിലേക്ക് കയറിയ ബസ് കോൺക്രീറ്റ് തൂണിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും ഗ്ലാസും പൂർണ്ണമായി തകർന്നു. ബസ് ഒരു വശത്തേക്ക് ചെരിയുകയും ചെയ്തു. ടൂറിസ്റ്റ് കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള KSRTCയുടെ ലോ ഫ്ലോർ ബസ് ഓടിത്തുടങ്ങി. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് ഷിയാസ് MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുറച്ചുകാലമായി ഈ സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സൌകര്യത്തിനായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് 3 വരെ പോകുന്ന ലോ ഫ്ലോർ സർവീസ് കൂടി പുനരാരംഭിക്കുമെന്ന് MLA പറഞ്ഞു. പ്രിയദർശിനി സർവീസ് കുമ്പളങ്ങിയിൽ നിന്ന് എറണാകുളത്തേക്ക് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ ആക്രമിക്കുകയും

കേസിലെ പ്രതിയായ സ്വകാര്യ ബസ് ക്ലീനർ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനെതിരെ കാപ്പ ചുമത്താനുള്ള സാധ്യത കൊച്ചി സിറ്റി പോലീസ് പരിഗണിക്കുന്നു. അൻസാർ സ്ഥിരം പ്രശ്നം സൃഷ്ടിക്കുകയും തുടർച്ചയായി അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പരിഗണിച്ചാണിത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ASIയെ തള്ളിവീഴ്ത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട എറണാകുളം നോർത്ത് പോലീസിന്റെ നടപടി വിമർശനത്തിന് കാരണമായിരുന്നു. ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിലും സേനയ്ക്കുള്ളിലും അമർഷം ശക്തമായതോടെ അൻസാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. കാർയാത്രക്കാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും വഴി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ തൃക്കാക്കര പോലീസും ഇയാൾക്കെതിരെ പുതിയ SIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 22 വൈകിട്ട് വാഴക്കാലയിൽ വെച്ച് പടമുകൾ സ്വദേശിയാണ് ഇയാളുടെ അതിക്രമത്തിനിരയായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9 കലൂരിൽ വെച്ച് കാർയാത്രക്കാരെയും കുടുംബത്തെയും തടഞ്ഞു നിർത്തിയ സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ കേസുകൾക്ക് പുറമെ കണ്ണൂരിലും സമാനമായ രീതിയിൽ കേസുകളുണ്ടെന്നാണ് അറിവ്. മോഷണമടക്കമുള്ള കേസുകൾ വേറെയുമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റ് സ്റ്റേഷൻ അതിർത്തികളിലെ ക്രിമിനൽ പശ്ചാത്തലം കൂടി ശേഖരിച്ച് മുൻകരുതൽ തടങ്കൽ നടപടികൾക്കായി കാപ്പ ചുമത്താൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കുമ്പളം ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ അതിക്രമം നടത്തി. ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ടോൾ ബാരിയർ ഒടിച്ച് ബസ് കടത്തിവിടുകയും ചെയ്തു. സുൽത്താൻ എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഈ രീതിയിൽ പെരുമാറിയത്. തിരക്കില്ലാത്ത സമയമായിരുന്നു. ടോൾ തുക നൽകി മുന്നിലെ വാഹനം കടന്നുപോയതോടെ ബസ്സിനുള്ള സമയമായി. ഈ സമയത്താണ് ബസ് ജീവനക്കാരൻ ബസ്സിൽ നിന്നിറങ്ങി ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞത്. സെൻസർ ഘടിപ്പിച്ച ടോൾ ബാരിയർ ഒടിച്ച് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ജയിൽ സ്ഥാപനങ്ങളുടെ പേര് മാറ്റാനൊരുങ്ങുന്നു. ജയിലെന്ന പേര് പൂർണ്ണമായി മാറ്റും. സെൻട്രൽ ജയിലിലെ പേര് കറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് സെന്റർ എന്നാക്കും. ജില്ലാ ജയിൽ മുതൽ സബ് ജയിൽ വരെയുള്ളവ ട്രാൻസിറ്റ് ജസ്റ്റിസ് ഹോമുകളാക്കും. പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് സർവീസസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാക്കി മാറ്റും. ഇത്തരത്തിൽ മുഴുവൻ ജയിൽ സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുന്നതിനുള്ള ശുപാർശ ജയിൽ DGP S. ശ്രീജിത്ത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ജയിലെന്ന വിശേഷണം, തടവുകാരുടെ തിരുത്തൽ, പുനരധിവാസ പ്രക്രിയ എന്നീ ഉദ്ദേശലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്ന് കണ്ടെത്തിയാണ് ഈ നിർദ്ദേശം. പേരുകൾ ഭയസൃഷ്ടിക്കുന്നതാണെന്നും സമൂഹത്തിൽ തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നും ശുപാർശയിൽ പറയുന്നു. മട്ടാഞ്ചേരിയിൽ വൻ രാസലഹരി വേട്ട നടന്നു. 2 കിലോയിലധികം വരുന്ന MDMA രണ്ടു പേർ മട്ടാഞ്ചേരി പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായി. ചക്കരിയിടുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൌഫൽ, മട്ടാഞ്ചേരി തായകത്ത് TA സഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. പാലാരിവട്ടം കറുപ്പത്ത് ജംഗ്ഷനിൽ MDMA പിടിയിലായ സഫീർ നൽകിയ വിവരമനുസരിച്ചാണ് അടുത്തയാളെ പിടികൂടിയത്. ഇയാൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് 16 ഗ്രാം MDMA കണ്ടെത്തി. വീട്ടിൽ നിന്ന് അകലെയായി പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് 2 കിലോയോളം MDMA പിടിച്ചെടുത്തു. എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും 4 മാസമായി ലഹരിമരുന്ന് എത്തിച്ചേരുന്നത് നൌഫലാണെന്ന് പോലീസ് പറഞ്ഞു. 5 വർഷമായി ലഹരി ഇടപാടുകളിൽ സജീവമായിരുന്നു. ഒട്ടേറെ മോഷണ ലഹരി കേസുകളിലെ പ്രതിയുമാണ്. ആലുവഴിയിൽ MDMA വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായി. ആലങ്ങാട് തിരുവാലൂർ കോഞ്ഞടി വീട്ടിൽ വിശാഖാണ് പിടിയിലായത്. റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ആലുവ വെസ്റ്റ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപയും MDMA പിടികൂടി. വിവിധ കമ്പനികളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കുറച്ചു നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ഉന്നത നിലവാരമുള്ള കയാക്ക് നിർമ്മാണം തുടരുന്നു. കൊച്ചി ആസ്ഥാനമായ MKEL മറൈനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവ നിർമ്മിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ആഗോള നിലവാരത്തിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 5 പുതിയ ഫ്ളാഗ്ഷിപ്പ് വാട്ടർ ക്രാഫ്റ്റ് ലൈനുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിരുന്നു. പൈക്കപ്പലിൽ ഒറ്റയ്ക്ക് സമുദ്രത്തിലൂടെ ലോകം ചുറ്റിയ അഭിലാഷ് ടോമിയാണ് ലോഞ്ചിംഗ് നിർവഹിച്ചത്. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച യാനങ്ങളിലൂടെ കേരളത്തിന് വലിയ കയറ്റുമതി സാധ്യതയുണ്ടാകുമെന്ന് നാവിക ആർക്കിടെക്കും KMEN മറൈൻ സ്ഥാപകനുമായ ജോസ് ബാബു മാളിയക്കൽ പറഞ്ഞു. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദ ബോട്ടിംഗ് മേഖലയ്ക്കും ഉന്മേഷം പകരുമെന്നാണ് കരുതുന്നത്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിനും കായിക വിനോദങ്ങൾക്കുമായി ഭാരം കുറഞ്ഞ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ടൂറിംഗ് ആൻഡ് എക്സ്പീഡിയൻ കയാക്കുകളാണ് പ്രധാനമായി കയറ്റുമതിക്ക് ലക്ഷ്യമിടുന്നത്. കോതമംഗലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും പരിസരവും വിനോദസഞ്ചാര മേഖലയായി ഉയരുന്നു. സഞ്ചാരത്തിനായി തുറന്ന തൂക്കുപാലം കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ്. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇഞ്ചത്തൊട്ടിയെ മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റുമെന്ന് ഷിബു തെക്കുംപുറ MLA പറഞ്ഞു. നവംബറിൽ ഇഞ്ചത്തൊട്ടിയിൽ കയാക്കിംഗ് ആരംഭിക്കാനും സഞ്ചാരികൾക്കായി മനോഹരമായ പാർക്ക് ഒരുക്കുന്നതിനും പുതിയ പാലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖല സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. മൂവാറ്റുപുഴയിലേക്ക് ഇടിഞ്ഞുവീണ പാഴൂർ ആറ്റുതീരം പാർക്ക് പുനർനിർമ്മിക്കാൻ നടപടികൾ ആരംഭിച്ചു. പൊളിഞ്ഞുവീണ ഭാഗം ടൂറിസം വകുപ്പായിരിക്കും പുനർനിർമ്മിക്കുക. പാർക്കിന്റെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം മേജർ ഇറിഗേഷൻ വിഭാഗം ബലപ്പെടുത്തും. തുടർന്നായിരിക്കും പാർക്ക് പൂർത്തിയാക്കുക.
പുതുതായി നിർമ്മിക്കുന്ന പാർക്കിൽ വാക്വേ ടൂറിസം പവലിയൻ കം വാക്വേ എന്നിവ

നിർമ്മിക്കുമെന്ന് മന്ത്രി അനൂപ് ജാക്കബ് അറിയിച്ചു. കുഴപ്പള്ളി ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് കനത്ത വെയിലിൽ നിന്ന് രക്ഷ നേടാൻ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി കുടകൾ നൽകി. രണ്ട് ബീച്ച് അംബ്രല്ലകളാണ് ഇവർക്ക് സംഭാവന ചെയ്തത്. സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജോൺ ബേബിയും സെക്രട്ടറി റോയ് കെ കവരത്തും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജിത ദേവുസിനുവ കൈമാറി. ആലുവ പരവൂർ കവലിയിൽ ഫ്രീ ലെഫ്റ്റ് സംവിധാനം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും യു സി കോളേജ് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടത്ര ഉപകരിക്കുന്നില്ല എന്ന് ആക്ഷേപമുയർന്നു. ദേശീയപാത സിഗ്നലിൽ ഏറെ നേരം കാത്തുകിടക്കാതെ ആലുവ പറവൂർ ദേശസാൽകൃത റൂട്ടിലേക്ക് എളുപ്പത്തിൽ പോകാനാണ് ഈ സംവിധാനം ഒരുക്കിയത്. ഫ്രീ ലെഫ്റ്റ് മീഡിയനോ പ്രത്യേക മാർക്കിംഗോ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിഗ്നൽ കാത്ത് ഫ്രീ ലെഫ്റ്റ് കൈയടക്കിയിരിക്കുകയെന്നാണ് പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായി 120 മീറ്റർ ദൂരം BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് ഫ്രീ ലെഫ്റ്റ് സഞ്ചാരയോഗ്യമാക്കിയത്. എന്നാൽ ഇതിന്റെ ഗുണം ആവശ്യക്കാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് വിമർശനം. വൈപ്പിൻകരയിലെ വിവിധ മേഖലകളിൽ സംസ്ഥാന പാതയിലുള്ള അനധികൃത വാഹന പാർക്കിംഗ് ജനങ്ങൾക്ക് ദുരിതമാകുന്നുവെന്ന് പരാതി. പ്രധാന റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ പോലും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇതുമൂലം ഒട്ടേറെ അപകടങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം വാഹനങ്ങൾ കാഴ്ച മറയ്ക്കുന്നതുമൂലം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ പല അപകടങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കുറുപ്പംപടി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മനോജ് മൂത്തേടൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജോയ് പൂണേല അടക്കമുള്ളവർ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കാനാണ് തീരുമാനം. കൊച്ചി നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ തൃക്കാക്കരയിൽ പൊട്ടിത്തെറിച്ചു. ശക്തമായ മർദ്ദത്തിൽ വെള്ളം കുത്തിയൊഴുകിയതോടെ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു. വൻ ഗർത്തവും രൂപപ്പെട്ടു. ബുധനാഴ്ച രാത്രി 8:50 തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയത്. തൃക്കാക്കര നഗരസഭയിലെ 2-ാം വാർഡിലൂടെ കടന്നുപോകുന്ന ആലുവയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. അരമണിക്കൂറിലേറെ വെള്ളം കനത്ത സമ്മർദ്ദത്തിൽ ചീറ്റിയൊഴുകുകയും ചെയ്തു. കോലഞ്ചേരി കടയിരുപ്പ് ആശുപത്രി കവലിയിൽ അപകടങ്ങൾ പതിവാകുന്നു. ഞായറാഴ്ച രാവിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പ്രധാന റോഡായ കോലഞ്ചേരി പെരുമ്പാവൂർ പാതയിൽ ആലുവ കടയിരുപ്പ് മംഗലത്ത് നട റോഡ് കുറുകെ കടന്നുപോകുന്ന സുപ്രധാന ജംഗ്ഷനാണിത്. ഇവിടെ അപകടങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാരുടെ അശ്രദ്ധക്കുറവും അമിതവേഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വേഗനിയന്ത്രണം ഉറപ്പാക്കാനായി ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി വീണ്ടും കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: മലർവനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ
4: മധുവന്തിയോ യമൻ കല്യാണിയോ അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും.

അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകളായ ശരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥായ വരിശകൾ, മേലസ്ഥായ വരിശകൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീതം എന്ന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹനായ ശ്രീ പുരന്ദരദാസർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കർണാടക സംഗീത പാഠ്യപദ്ധതിയിൽ ഗീതം എന്ന വിഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2 ഗീതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 3-ാമത്തെ ഗീതമാണ്. ഈ ഗീതത്തിൻ്റെ രാഗം മലഹരി. തിസ്രജാതി ത്രിപുട താളമാണ്. തിസ്രജാതി ത്രിപുട താളം നമ്മൾ അലങ്കാരം പഠിച്ചപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു അടി കഴിഞ്ഞ് 2 വിരലെണ്ണും, അതിനുശേഷം 2 ദ്രുതം അടിച്ചു വീശുക, അടിച്ചു വീശുക. അപ്പോൾ 1, 2, 3, 1, 2, 1, 2, ഇങ്ങനെ മൊത്തം 7 അക്ഷരമാണ് തിസ്രജാതി ത്രിപുട താളത്തിനുള്ളത്. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് നന്ദിനി, അന്ന മെറിൻ അശ്വതി, പല്ലവി സുരേഷ് ആൻഡ് പവിത്ര സുരേഷ്. ഇന്നത്തെ ഭാഗം 3-ാമത്തെ ഗീതം, രാഗം മലഹരി, തിസ്രജാതി ത്രിപുടതാളം. നമുക്ക് ആരംഭിക്കാം.

ഈ ഗീതത്തിൽ ഒരടിയിൽ ഒരു സ്വരം വച്ചാണ് നമ്മൾ പാടുന്നത്. തിസ്രജാതി ത്രിപുടതാളം 7 അക്ഷരം. ഞാൻ ഓരോ താളവട്ടമായി പാടിത്തരാം. അതിനു മുമ്പായി മലഹരി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണവും നമുക്ക് പാടാം. ആരോഹണം.

15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവഗുളയിൽ ജന്യമാണ് മലഹരി എന്ന രാഗം. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. അവരോഹണത്തിൽ ഗാന്ധാരം കൂടി വരുന്നുണ്ട്, അന്തരഗാന്ധാരം കൂടി. ആരോഹണത്തിൽ 5 സ്വരവും അവരോഹണത്തിൽ 6 സ്വരവും. അപ്രകാരമാകുമ്പോൾ ഔടവ ഷാടവ രാഗമാണ് മലഹരി. ഗീതത്തിലേക്ക് കടക്കാം.

ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മോഹനരാഗത്തിലുള്ള ഗീതം നമുക്ക് പഠിക്കാം. ഇന്നിവിടെ പങ്കെടുത്ത കുട്ടികൾ നന്ദിനി, അന്നമെറിൻ, അശ്വതി, പല്ലവിയാൻ, പവിത്ര. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ആയ റേഡിയോ കൊച്ചി 90 FM-ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ദേവേന്ദു ആണ്. സൗഖ്യത്തിൽ സ്പീച്ച് തെറാപ്പിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയ കൃപ മാം ആണ്. അതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് മാം. മാമിന് സെലസ്റ്റി എന്ന് പറയുന്ന ഒരു സ്പീച്ച് തെറാപ്പി സെന്ററും തിരുവനന്തപുരത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. കുട്ടികളുടെ നിശബ്ദത വാക്കുകളായിട്ട് മാറ്റാൻ അവരുടെ ആ യാത്രയിലൊരു സുഹൃത്തായി തന്നെ കൂടെ നിൽക്കുന്ന മാമിനോട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. മാമിനെ റേഡിയോ കൊച്ചി 90 FM-ലോട്ട് സ്വാഗതം ചെയ്യുന്നു. മാം, എന്താണ് സ്പീച്ച് തെറാപ്പി? എങ്ങനത്തെ കുട്ടികൾക്കാണ് സ്പീച്ച് തെറാപ്പി ആവശ്യമായിട്ട് വരുന്നത്?
1: സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സർവീസ് ആണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആശയവിനിമയം നടത്താതെ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, അതേപോലെ ആഹാരം ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ രണ്ട് ഏരിയാസിൽ, അതായത് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഭക്ഷണം ഫീഡ് ചെയ്യുന്നതിലോ സ്വാലോ ചെയ്യുന്നതിലോ ജനിതകപരമായോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ആണ് സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഏരിയാസിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും സ്പീച്ച് തെറാപ്പി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്.
0: ഏർലി സ്റ്റേജസിൽ തന്നെ കുട്ടികളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പാരന്റ്സ് കണ്ടുപിടിച്ചാൽ അവർക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും?
1: ഇപ്പൊ നമ്മുടെ കുഞ്ഞ് പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്ന് നമുക്കൊരു സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കണം. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നമ്മൾ കാണണം. കുഞ്ഞിന് കറന്റ്ലി എത്രത്തോളം കാര്യങ്ങൾ ഗ്രഹിക്കാനും തിരിച്ചെത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളൊരു കൃത്യമായ അസസ്മെന്റ് നമ്മൾ ചെയ്യണം. ചില കേസസിൽ അവർക്കൊരു റെഗുലർ തെറപ്പിയുടെ ആവശ്യം വരില്ല. ഈ പറഞ്ഞതുപോലെ പേരന്റൽ ഗൈഡൻസ് മാത്രം മതിയാവും. ചിലവർക്ക് റെഗുലർ തെറപ്പി സെഷൻസും വേണം, അതിനോടൊപ്പം പേരന്റൽ ഗൈഡൻസും വേണം. അപ്പൊ പേരന്റ്സിന് എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആരും ഭാഷ പഠിച്ചത് ഇരുത്തി പഠിപ്പിച്ചിട്ടല്ല. നമ്മളൊക്കെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് കണ്ടും കേട്ടുമാണ് പഠിച്ചത്. ഇപ്പൊ പേരന്റ്സിന് തീർച്ചയായിട്ടും അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ധാരാളം കുഞ്ഞിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാം. അതിനിപ്പോ പ്രത്യേകിച്ച് ഒരു കോണ്ടെക്സ്റ്റ് വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സ്ഥിരം കാര്യങ്ങൾ മതി. അടുക്കളയിൽ സമയം ചെലവിടുവാണെങ്കിൽ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കാം. ഇപ്പൊ ദാ കണ്ടോ അമ്മ, ദാ ചപ്പാത്തിമാ ഊരിട്ടി ഊരിട്ടി ഊരിട്ടി, അല്ലെങ്കിൽ അമ്മ ദാ ദോശ ചുട്ടു, അമ്മ മാവ് ഒഴിച്ചു, എന്നിട്ട് ദാ അമ്മ ദോശ തിരിച്ചിട്ടു. അങ്ങനെയുള്ള ചെറിയ ചെറിയ സെന്റൻസസ് കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബാത്റൂം ഒരു നല്ല ലേണിംഗ് കോണ്ടെക്സ്റ്റ് ആണ്. അവിടെ നമുക്ക് അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും, പൈപ്പ്, ബക്കറ്റ്, സോപ്പ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. ദേ വെള്ളം വരുന്നത് കണ്ടോ, വെള്ളം സ്പീഡിലാ വരുന്നത്, വെള്ളം എങ്ങനെയാ വരുന്നത്, അങ്ങനെ. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളും തന്നെ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതിനെ സെൽഫ് ടോക്ക് എന്നും, കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിവരിക്കുന്നതിനെ പാരലൽ ടോക്ക് എന്ന് പറയും. അതായത് ഇപ്പൊ കുഞ്ഞൊരു സാധനം നമുക്ക് എടുത്തുകൊണ്ട് തരാണ്, ആ കുഞ്ഞ് അമ്മ ഇത് കൊണ്ടുവന്ന് കാണിച്ചോ, ഇത് എവിടുന്ന കുഞ്ഞിന് കിട്ടിയ, കുഞ്ഞിതാ മേശയുടെ താഴെന്നാ ഇത് എടുത്തല്ലേ. അത് കുഞ്ഞ് ചെയ്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുപോലെ കുഞ്ഞ് ഒന്നോ രണ്ടോ വാക്കിൽ റെസ്ട്രിക്ട് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ കുഞ്ഞ് ദാ ബൗബോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വലിയ ബൗബോവിലേ ബൗബോ ഓടിപ്പോയി, അങ്ങനെ കുഞ്ഞ് പറയുന്നതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തും പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് കുറച്ച് ലാംഗ്വേജ് സ്റ്റിമുലേഷൻ ടെക്നിക്സ്. ഇത് പേരൻസ്

0: വീട്ടിൽ ഫോളോ ചെയ്യാവുന്നതാണ്.
1: ആ ഒരു കുട്ടി കാണിക്കുന്ന ആദ്യഘട്ട സിംപ്റ്റംസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലായിരിക്കും നമുക്കത് മനസ്സിലാവുക?
2: ഒരു കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ട് എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ അടുത്ത് പേരൻസ് വരുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 2 വയസ്സിന് ശേഷമാണ്. യൂഷ്വലി അധികം പേരൻസും വന്നു തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിൽ ഒരു കുഞ്ഞ് ആക്ച്വലി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ 5 മാസം മുതലേ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേട്ട് തുടങ്ങുന്നുണ്ട്. കാരണം അപ്പോൾ തന്നെ കുട്ടികളുടെ ഹിയറിംഗ് സിസ്റ്റം ഡെവലപ്പ് ആവും. അപ്പൊ അപ്പോ തൊട്ടേ കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സൗണ്ട്സ് കേൾക്കുന്നുണ്ട്. പിന്നീട് ഈ കുഞ്ഞ് പുറത്ത് വന്ന് കുഞ്ഞിന്റെ കരച്ചിൽ തൊട്ട് കുഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് അത്. പിന്നെ കുഞ്ഞ് വളരുന്ന ഓരോ മാസത്തിനനുസരിച്ച് കുഞ്ഞ് പല പല ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഏകദേശം ഒരു 6 മാസത്തോടെയൊക്കെ കുഞ്ഞുങ്ങളെ ചുണ്ട് കൂട്ടി ബുബ്ബുബ്ബുബ്ബമ്മമ്മ അങ്ങനത്തെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് പോകെ പോകെ ഏകദേശം 1 വയസ്സാവുമ്പോഴാണ് അർത്ഥവത്തായിട്ടുള്ളൊരു വാക്ക് കുഞ്ഞ് പറഞ്ഞു തുടങ്ങുന്നത്. കുഞ്ഞ് 1 വയസ്സിലെ ഒരു അർത്ഥമുള്ള വാക്ക് പറയുന്നുള്ളൂ എങ്കിലും ആ 12 മാസങ്ങൾ ജനിച്ചിട്ടുള്ള 12 മാസങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ കുഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടാണ് ഏകദേശം 1 വയസ്സാവുമ്പോൾ ഒരു ആദ്യത്തെ വാക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ ശരിക്കും ഒരു 6 മാസം തൊട്ടേ ഇവരിങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. 1 വയസ്സിൽ ആദ്യത്തെ വാക്ക് പറഞ്ഞ് 1.5 വയസ്സാകുമ്പോൾ ചെറിയ 2 വാക്കുകളൊക്കെ കമ്പൈൻ ചെയ്യാൻ തുടങ്ങി 2-2.5 വയസ്സാകുമ്പോഴത്തേക്ക് സെന്റൻസുകളിൽ സംസാരിക്കാൻ കുട്ടികൾ തുടങ്ങണം. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഈ ഘട്ടങ്ങളിൽ യഥാസമയത്ത് ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പേരൻസിന് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. അപ്പൊ എത്ര നേരത്തെ നിങ്ങൾ ഇത് തിരിച്ചറിയുന്നോ അത്രയും നല്ലതാണ്.
3: എന്തൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് ഒരു സ്പീച്ച് തെറാപ്പിയുടെ സേവനം ആവശ്യമായിട്ട് വരുന്നത്?
2: കൂടുതലായും പ്രായത്തിനനുസരിച്ച് സംസാരിക്കാത്ത കുഞ്ഞുങ്ങള് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാറുണ്ട്. ഇപ്പൊ 3 വയസ്സായി പക്ഷെ അത്രയും സംസാരിക്കുന്നില്ല, അങ്ങനെ പേരൻസിന് തോന്നുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. അതുകൂടാതെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സേവനം ലഭ്യമാകേണ്ടത് ചാരണശുദ്ധി കുറവുള്ള കുഞ്ഞുങ്ങള്. ഏകദേശം ഒരു 6-7 വയസ്സോടുകൂടി ഒരു പ്രായപൂർത്തിയായ ഒരു അഡൽറ്റ് സംസാരിക്കുന്ന അത്രയും ക്ലാരിറ്റിയോടെ കുഞ്ഞുങ്ങളെ സംസാരിക്കണം. 4-5 വയസ്സായി പക്ഷെ തിരിഞ്ഞു വരുന്നില്ല, അല്ലെങ്കിൽ ചില അക്ഷരങ്ങള് ശുദ്ധിയായിട്ട് വരുന്നില്ല, അങ്ങനെയുള്ളവര് സ്പീച്ച് ക്ലാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടി വരാറുണ്ട്. വിക്ക് സ്റ്റട്ടറിങ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ സഹായം തേടാം. അതല്ലാതെ ആശയവിനിമയപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന മറ്റ് കണ്ടീഷൻസ് ആണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, സെറിബ്രൽ പാൽസി, അതേപോലെ മുഞ്ചുണ്ട് മുറിയണ്ണാക്ക്, ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്, ഇങ്ങനെ പല കണ്ടീഷൻസിൽ വരുന്നതില് സംസാരപരമായിട്ടോ ഭാഷാപരമായിട്ടോ ആശയവിനിമയപരമായിട്ടോ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്.
3: ലാംഗ്വേജ് ഡിലേ ആയിട്ട് ഒരു കുട്ടി വരുവാണെങ്കിൽ ആ കുട്ടിയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്?
2: നമ്മൾ ആദ്യം കുഞ്ഞിന്റെ കറണ്ട് ആയിട്ടുള്ള ഭാഷാ ലെവൽ അല്ലെങ്കിൽ സ്പീച്ച് സ്കിൽസ് എത്രയാണെന്നുള്ളത് അസസ് ചെയ്ത് നോക്കും. അത് അപ്സ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ചെയ്യാം. അപ്പൊ ബേസിക്കലി നമ്മൾ ഒന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ത്രൂ പ്ലേ ആണ് നമ്മൾ തെറപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ പല പല ആക്ടിവിറ്റീസ് ചെയ്യുകയും ലാംഗ്വേജ് ധാരാളമായി മോഡൽ ചെയ്യുകയും ചെയ്യും. അതായത് കുഞ്ഞ് എന്ത് പറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ പറഞ്ഞ് കൊടുക്കുക. സെൽഫ് ടോക്ക്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മൾ വിവരിച്ചു കൊടുക്കുക. പാരലൽ ടോക്ക്, കുഞ്ഞെന്ത് ചെയ്യുന്നോ അത് വിവരിച്ചു കൊടുക്കുക. എക്സ്പാൻഷൻ എക്സ്റ്റെൻഷൻ, അതായത് കുഞ്ഞിപ്പോ 2 വാക്ക് അമ്മ ഡോഗ് എന്ന് പറഞ്ഞാല് ആദ്യ ഡോഗ് വലിയ ഡോഗ് അല്ലേ, ബ്ലാക്ക് ഡോഗ് അല്ലേ, അങ്ങനെ കുഞ്ഞിന്റെ അട്രൻസിനെ നമ്മൾ നീട്ടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് കുറച്ച് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് സ്റ്റിമുലേഷൻ ടെക്നിക്സ്. അതുകൂടാതെ നമുക്ക് ഷെയർഡ് ബുക്ക് റീഡിങ്, അതായത് കുഞ്ഞുമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പുസ്തകങ്ങൾ വായിക്കുക, അതിനെപ്പറ്റി ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെയുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുഞ്ഞിനോടൊത്ത് കളിക്കുവാണെങ്കിലും ചൈൽഡ് ലെഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് എപ്പോഴും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് വരിക. അതായത് അവരുടെ ഇഷ്ടത്തിന് കുഞ്ഞ് ലീഡ് ചെയ്യട്ടെ, കുഞ്ഞിന്റെ ലീഡിനനുസരിച്ച് നമ്മളിപ്പം പോകും.
3: പൊതുവെ പാരന്റ്സിനുള്ള സംശയമാണ് സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾക്ക് ഓട്ടിസം ആണോ എന്നുള്ളത്. അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യം ഉണ്ടോ അവിടെ?
2: എല്ലാ സ്പീച്ച് ഡിലേയും ഓട്ടിസം അല്ല. സ്പീച്ച് ഡിലേ ഓട്ടിസത്തിന്റെ മറ്റു സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ ഡെവലപ്മെന്റലി ലാംഗ്വേജും സ്പീച്ചും ഡിലേ ആയിട്ടിരിക്കും. അതായത് വേറെ മറ്റ് പ്രത്യക്ഷമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു കുഞ്ഞു പ്രായത്തിനനുസരിച്ച് സംസാരിക്കാതെ ഇരിക്കാം. പക്ഷെ അത് എപ്പോഴും ഓട്ടിസം ആവണമെന്നില്ല.

0: എന്നാൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ കാണാറുണ്ട്. പക്ഷെ അത് അപ്പം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ മാത്രമായിരിക്കില്ല, അതിന്റെ കൂടെ മറ്റ് സിംറ്റംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. അതായത് ഓട്ടിസത്തിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ എന്നുള്ളതിന് പുറമെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരു വ്യക്തിയുമായി ഇടപെടണം എന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവില്ല. അതുകൂടാതെ അവർ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പല ആക്ഷൻസിലും എൻഗേജ് ചെയ്യുന്നത് കാണാം. ഒന്നുകിൽ ഒരുപാട് തവണ വെറുതെ കൈ കൂട്ടി അടിക്കുക, അല്ലെങ്കിൽ കൈ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹെഡ് നോഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒരേ വരിയിൽ അടുക്കി വെക്കുക, അല്ലെങ്കിൽ അവർ വായ കൊണ്ട് റെപ്പറ്റേറ്റീവ് ആയിട്ട് പല ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സെൻസറി ഡിഫറൻസസും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഒക്കെ കൂടെ കുഞ്ഞു കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ കുഞ്ഞ് പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് എപ്പോഴും ഓട്ടിസം ആവണമെന്ന് നിർബന്ധമില്ല.
1: ഗെയിംസും സോങ്സും ഒക്കെ എങ്ങനെയാണ് കുട്ടികളെ ഈ ഒരു തെറാപ്പി സെഷൻസിൽ സഹായിക്കാറുള്ളത്?
0: നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാനും അവരുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്ലേയിങ് ഗെയിംസും സോങ്സും ഒക്കെ തന്നെയാണ്. അപ്പൊ ചെറിയ കുട്ടികളിലുമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ ബിൽഡ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ തെറപ്പിയിൽ യൂസ് ചെയ്യും. അതിന് പുറമെ കളികളിലൂടെ അല്ലെങ്കിൽ കളികളുടെ റൂൾസ് ഫോളോ ചെയ്യുന്നതിലൂടെ കുട്ടികൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പഠിക്കും. നമ്മൾ പറയുന്ന കമാൻഡ്സ് കേൾക്കണം, അല്ലെങ്കിൽ ഞാനൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യേണ്ടതായ ചില അല്ലെങ്കിൽ ഞാൻ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട് എന്നുള്ള ധാരണ കുഞ്ഞിനെ കിട്ടും. മറ്റൊരാൾ പറയേണ്ട കമാൻഡ് ഫോളോ ചെയ്യണം എന്നുള്ള ധാരണ കിട്ടും. അപ്പൊ സ്പീച്ച് തെറപ്പി എപ്പോഴും വൺ ടു വൺ തന്നെ ആയിരിക്കണം എന്നില്ല, ഗ്രൂപ്പ് തെറപ്പി സെഷൻസും ഉണ്ട്. അപ്പൊ മറ്റ് കുട്ടികളുമായിട്ട് ഇടപെട്ട് കളിക്കുക, റൂൾസ് ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതേപോലെ സോങ്സ് എന്ന് പറയുന്നത് അവരുടെ ഇമിറ്റേഷൻ സ്കിൽസ്, ഇപ്പൊ നമ്മുടെ റൈംസ് ഒക്കെ പാടുമ്പോൾ നമ്മൾ ആക്ഷൻസ് ഒക്കെ വെച്ചിട്ടല്ലേ പാടുക. അപ്പൊ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരുടെ ഇമിറ്റേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും, റൈംസിലാകുമ്പോൾ ഒരുപാട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. അപ്പം ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രിലിമിനറി ബേസ് സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഗെയിംസും സോങ്സും ഒക്കെ സഹായകരമാണ്.
1: എല്ലാ കുട്ടികൾക്കും നമ്മളുമായിട്ട് ഒരേപോലെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരിലൊരു ഉത്സാഹം ഉണ്ടാക്കി എടുക്കാനായിട്ട് മാം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
0: തീർച്ചയായിട്ടും കുട്ടികളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് കാണും. അത് ചിലപ്പോൾ ഒരു ഒറ്റ സെഷൻ കൊണ്ടൊന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളിൽ നിന്ന് വളരെ ഡിസ്കണക്റ്റഡ് ആണെന്ന് തോന്നുന്ന ഒരു കുട്ടിയിൽ പോലും ഓവർ ദ സെഷൻസ് നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ കാര്യം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു തെറപ്പിസ്റ്റിന്റെ ധർമ്മം. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് കുഞ്ഞുങ്ങളോട് എൻഗേജ് ചെയ്യാനും അവരിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോടും കംപ്ലൈ ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. പക്ഷെ ഇനിഷ്യലി അതൊരു വളരെ ഈസി പ്രോസസ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് അവരുമായിട്ട് എൻഗേജ് ചെയ്യാനൊരു ഒരു കോമൺ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓവർ ദി ടൈം.
1: തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നമുക്ക് നോട്ടീസബിൾ ചേഞ്ചസ് കാണാൻ കഴിയും?
0: അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഓരോ കുട്ടികളും വ്യത്യസ്തരായിരിക്കും. ചില കുട്ടികൾ വളരെ വേഗം പിക്ക് ചെയ്തു പോകും, ചിലർക്ക് കുറച്ചുകൂടെ അധികം സമയം വേണ്ടി വരും. എന്നാലും നമ്മളൊരു തെറപ്പിയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡിലേ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ മിനിമം ഒരു 6 മാസം നമ്മൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവെൻഷനിൽ എൻറോൾ ചെയ്യും. അതിനുശേഷമാണ് നമ്മളൊരു റീവാലുവേഷൻ നടത്തുക. എന്നാലും ഒരു വർഷം വരെ ഒക്കെ നീണ്ടുപോകുന്ന തെറപ്പി പ്രോസസ്സും അതിലും ഉപരി നീണ്ടു നിൽക്കുന്ന തെറപ്പി പ്രോസസ്സുകളും ഉണ്ട്. എന്നാലും നമ്മൾ മിനിമം ആയിട്ട് പറയുന്നത് ഒരു 6 മാസം. പക്ഷെ ഒരു തെറപ്പി സെഷനിൽ വന്നതുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അവരുടെ വീട്ടിലുള്ളവരും അതേപോലെ പരിശ്രമിച്ച് വീട്ടിലെ എൻവയോൺമെന്റും അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഫേവറബിൾ ആക്കണം.
1: പാരന്റ്സ് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുമാത്രമല്ല, അവർ കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്സും ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണ്?
0: ഇപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ചധികം ബിസിയാണ്. അപ്പം ഒന്ന്, നമ്മളിപ്പോ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ നമ്മളും കുറെ ഗാഡ്ജറ്റ്സ് നോക്കുന്നത് കുഞ്ഞുങ്ങൾ അധികം കാണുന്നത്. നമ്മൾ പുസ്തകം വായിക്കുന്നത് ന്യൂസ് പേപ്പർ വായിക്കുന്നതും കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ഫോണും ടി വി ഒക്കെ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത്. അപ്പൊ അവർക്കും സ്വാഭാവികമായിട്ടും ഇതിനോടൊരു ഫാസിനേഷൻ വരും. അപ്പം അത് നമ്മൾ കഴിവതും കുട്ടികളുടെ എൻവയോൺമെന്റിൽ കുറയ്ക്കുന്നതായിരിക്കും ഉചിതം. അതേപോലെ രാത്രി സമയങ്ങളിൽ ബെഡ് ടൈമിന്റെ സമയത്ത് ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി നമ്മൾ വൺ ടു വൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് കുഞ്ഞുങ്ങളുമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ കുഞ്ഞ് സംസാരിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനോട് അധികമായി പോയി പറ,

പറ പറ അത് പറ ഇത് പറ അങ്ങനെ പറയുന്നത് കുഞ്ഞിനൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ കുഞ്ഞിനെ സത്യമായിട്ടും അത് എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കുഞ്ഞിനെ എന്ത് പറയണം എന്ന് അറിയില്ലെങ്കിൽ കുഞ്ഞ് എന്ത് പറയണമെന്ന് നമ്മൾ വിചാരിക്കുന്നു അത് നമ്മൾ കുഞ്ഞിന് വേണ്ടി പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കുഞ്ഞിന് വെള്ളം എന്ന് പറയാൻ അറിയില്ലെങ്കിൽ വെള്ളം വേണോ കുഞ്ഞിന്, വെള്ളം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക, അല്ലെ വെള്ളം പറ

0: പോയി. അങ്ങനെ ചോദിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഫ്രസ്ട്രേഷൻ ആണ്. ആ ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുഞ്ഞിന് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടും. അപ്പൊ കുഞ്ഞിനെ സംസാരിക്കാൻ ഫോഴ്സ് ചെയ്യാതെ ഭാഷ അല്ലെങ്കിൽ സംസാരം എന്നുള്ളൊരു പ്ലസന്റ് ആക്ടിവിറ്റി ആക്കി മാറ്റുകയാണല്ലോ.
1: സ്പീച്ച് തെറാപ്പി ചെയ്താൽ പെട്ടെന്ന് മാറ്റം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന പാരന്റ്സിനോട് മാമിന് എന്താണ് പറയാനുള്ളത്?
0: സ്പീച്ച് തെറാപ്പിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാരന്റൽ കൗൺസിലിംഗ്. ഇപ്പൊ നമ്മൾ പാരന്റൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു കുഞ്ഞിന്റെ പേരന്റ്സ് മാത്രമല്ല, കുഞ്ഞിനോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കുഞ്ഞിന്റെ കെയർ ഗിവേഴ്സ് എല്ലാവരും തന്നെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതിന്റെ യാഥാസ്ഥിതിയെ പറ്റി അവരെ നമ്മൾ ബോധവാന്മാരാക്കാറുണ്ട്. സ്പീച്ച് തെറാപ്പി ഒരു ജേണിയാണ്. അത് ഒരു മരുന്ന് കഴിച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ മാജിക് ഒന്നുമല്ല. അപ്പം ഇത് ഡെഫിനറ്റ്ലി ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് ഉള്ളത് നമ്മൾ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അവർ പേരൻസ് ആണ്. അവർക്ക് ആൻസൈറ്റി ഉണ്ടാവും, അയ്യോ രണ്ടാഴ്ച വന്നിട്ട് എന്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ലല്ലോ. അപ്പം അവരിലും നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്. ആ യാത്രയുടെ പാർട്ടാക്കുക, അവരെയും അവരുടെ ഇൻപുട്സ് നമ്മൾ സ്വീകരിക്കുക, അവരുടെ കൺസേൺസ് നമ്മൾ അറിയുക, അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, ആ ജേർണിയിൽ അവരെയും ആക്റ്റീവ് പാർട്നേഴ്സ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്.
1: സ്പീച്ച് തെറാപ്പിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം അവയർനെസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മാം കരുതുന്നത്?
0: ഡെഫിനറ്റ്ലി മുന്നത്തെ കാട്ടിലും ഒരുപാട് പേരൻസ് ഇപ്പോൾ അവെയർ ആണ്. അവരുടെ കുട്ടികളിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് പോലും അവർ നോട്ടീസ് ചെയ്യുകയും അവർ പ്രൊഫഷണൽ അഡ്വൈസ് സീക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മുന്നത്തെ കാട്ടിലും ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഇതിൻ്റെ ഇടയിലുള്ള അവയർനെസ് കൂടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ശരിയായ അവബോധമാണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. അത് ആസ് സ്പീച്ച് തെറാപ്പിസ്റ്റ് അത് നമ്മുടെയും കൂടെ ജോലിയാണ് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്.
1: ഒരുപാട് കുട്ടികളെ മാം ഇതുവരെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മളെടുത്ത് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവരും നമുക്ക് വളരെ സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ മുഖത്ത് നിന്ന് നോക്കി ആദ്യമായിട്ടൊരു വാക്ക് പറഞ്ഞൊരു കുഞ്ഞ് നമുക്ക് എന്നും വളരെ സ്പെഷ്യൽ ആയിരിക്കും. അതേപോലെ റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് ആയിട്ട് വന്നിട്ട് പിന്നീട് ഒരു ലോങ് സ്റ്റോറി സ്വന്തമായി എഴുതി എന്നെ കൊണ്ടുവന്ന് കാണിച്ച കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. പിന്നെ ലാംഗ്വേജ് ഡിലേ ആയിട്ട് വന്നിട്ട് സ്റ്റോറി നറേഷൻ കോമ്പറ്റീഷനിൽ പോയി ഫസ്റ്റ് വാങ്ങിച്ച കുഞ്ഞുങ്ങള്, അപ്പൊ അതൊക്കെ അവരുടെ പേരൻസ് നമ്മളിൽ നിന്നും അവർ മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്ത് പോയാൽ പോലും ആ കുഞ്ഞുങ്ങളുടെ ഓരോ അച്ചീവ്മെന്റ്സ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഓർമ്മകൾ തന്നെയാണ്.
1: സ്പീച്ച് തെറാപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് ഇതിലൂടെ അറിയാൻ കഴിഞ്ഞു. പാരന്റ്സിനായാലും മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ടിപ്സും ഒക്കെ അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാത്ത് മാം ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടി സംസാരിച്ച കൃപാ മാമിന് റേഡിയോ കൊച്ചിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങളോടൊപ്പം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു.